ആവശ്യമായ ഹട്ടർസിംഗ് അരങ്ങിനു അമ്മരു തദ്ദയനെ ഹട്ടർസിമണിങ്ങിന്നു കനുറ്റു നിങ്ങല്ലു കയോമണിങ്ങ ഇനു ഹിങ്ങിന്നി കവയമയോർത്തിയാലോമ്മ എയ്ഡിനിയ ഗായുഹരിലോർത്തു അമിഷുനി പിടിറി ഹട്ടർസിമല്ലുനി താന്നരു ഇങ്ങിയുഷാറിലോർസിമയങ്ങ ജോളീൻ അമ്മരു ഐ വിൽ ഓൾവേസ് ലവ് യു താക്കുവ പിയുഗിയോയുഗല്ലോർത്തി സിമമ്മത ഇനൂറോർസിമന്നക്കു തനസീമി ഇലകിയങ്ങില്ലു കീനോയഹത്യാർന്നി പിറുറോർത്തുനി പിലിറി ഹത്കർണിങ്ങ പോർഡർ വാഗിനർ ഇക്കയുറോർസിമവു ഇങ്ങിയുഷാറിവത്തെങ്ങിന് കുബ്ബക്തിത്തില്ലുനി അമ്മരു തഗ്യോഷുപ്പറത്തുനി നമ്മിന് കന്നമ്മുള്ളു പിലിറി വല്യാലുനി ഉറപ്പു പാർച്ചൻ ഇക്കയുഹത്തറോപ്പു ഇനോഹത്തിങ്ങിന്നി കീനോയക്കുതികു അമ്മരു താക്കുവ കിശുത്വിന്നോയി ഷോള് ഉഖലിമാകഹബിമ്മി മകിതത്തിലോറിവു സൂസിയുയി ഉഖലിമാഹത്തർന്നമ്മത് കനുവിറ്റൂനിങ്ങ അമ്മരു മിതോനിങ്ങ കുവേകിയോല്ലറിലോപ്പു അജ്ജികിങ്ങിത്തുനി അഗ്ഗായോഹത്തുനി അമ്മരു താക്കുവ ഗവമക്കുന്നിങ്ങാർത്തുയി കനുവിറ്റുറ്റുനി തുസന്നറിയഹല്ലറിലോപ്പുവി 22 മുയുനി ഇനോകുന്നിർത്തു കർശമലറിവു അമ്മരു hundreds mujui asiuqqavu nunami tisuqtuqaloqtillugu teikani napami uden dunga napa sukkariyumi siraddiloqtillugu taakkua tisuqbiulernertuti 22 mujuinuugunnersimasuriyuvu ammalu amisu angiqqariyuujui suqattilluti gavamakkunniingaartui uqarsimavu 384 mujui puragatiuju താക്കുവാലു ഇലറിയുറ്റില്ലുകി 291 നുനർ ജോർണിങ്ങാർത്തു ഇന്ത്യ അമേരിക്കു താക്കോട്ടോ കിങ് നുനങ്ങനിങ്ങാർത്തു മരു മലേഷ്യ അശോക്കമ്മതകു നനിയോറോങ്ങിറ്റു താന്ന ബേട്ടക്കോശി കൂങ്ങുയു കാമിലോമ്മ പിങ്ങയോന്നിയുറ്റില്ലുകു അമ്മരു നുണലിറാങ്ങുജുയി സുഖത്തില്ലുത്തി പെറുത്തിർജുവാങ്ങില്ലു ഗവമലിറയിക്കു അപിറിഷിമവുയി ഇന്ത്യ അമ്മരു ചൈനമി ഇക്കയുർത്തോകുമല്ലുത്തി തോവർന്നർത്തുലിറിയിങ്ങിന്നു താക്കുവ ശിലറുജി ലോക്തില്ലുകി ശിലവാശിജപ്പദ്യാനിങ്ങനു തേമേന്നിറത്തോവു അമ്മരു താക്കുവ കോയിമയി തോജുയി തമന്ന നുണലിയു അശിജിക്കാല്ലകുന്നിങ്ങനു തോന്നിറത്തോവു ലൻഡി കോല കൂങ്ങുയു അമ്മരു താന്ന കൂബ്യുഹത്തു ബോട്ടക്കോശി കാമിത്തുകല്ലോറോമത്തുകൂ പിജുത്തികിട്ടു തമന്ന തിശൂർന്നിയുറോത്തു ഇക്കിത്തു ഹർന്നിറിവു ആന്യവിമ്മി അമ്മരു താക്കുവ 14 ഇനൂറത്താർന്നിക്കുയി പാകിസ്ഥാൻ അങ്ങിയുക്കാക്കുവിങ്ങനി ഇനൂറുന്നേർന്നപ്പുയി ഇസ്ലാമാബാദ് ഗവമക്കുന്നിങ്ങാറ്റുയി പിയിറ്റിറാർത്തിങ്ങിയുഹാക്കു ഇക്കിലർത്തുഹറോമക്കു കാർത്തുഹർത്തുനിരു തബ്ബനി ആന്യാവ്യൂയുമി ഇനൂറുന്നേർത്തുഹർത്തുനി 14 നുതറോയുനി പാകിസ്ഥാൻ ഇലിന്യാബിർജുവാങ്ങുയു തബ്ബനി ആന്യത്തേലിറിനമ്മു ഉക്കാക്കുയി അതോശികു നുതറ തബ്ബങ്ങ നുതറഹർബ്യൂയുനി തോവർന്നക്കു ഏയോഷാർത്തുനി ഇനൂരിയോർന്നപ്പു താക്കുവ തോവർന്നർത്തുലിറിജി മയോറോത്തിനി അതുക്തുതി തപ്പോങ്ങ ഇകലാങ്ങച്ചുറത്തില്ലുതീശർത്തുതി ശപുണ്യാർന്നപ്പു താശുമിങ്ങ നുതറോയുമി അമിഷു കിശാറോക്കുയി തേക്കനി അമ്മരു തുക്കിശികുമല്ലുതി കനു തമന്ന ഇക്കുവാടയു പികേർന്നമ്മങ്ങ ഗവമറിയങ്ങി താവനി കാവശപ്പല്ലിയെടുപ്പുയി താക്കോട്ടോ മെറ്റ ഫേസ്ബുക്കു അങ്ങിയുക്കാറിയങ്ങ കമ്പനിയുയു അങ്ങിക്കത്തിക്കാടന്നിക്കു 17 ബില്യൻ ഗുയുനി അമേരിക്കയെ അവിത്തുസിമയങ്ങിഞ്ഞി അഖിലീനിയർന്നിറത്തുചി പിജുറ്റികില്ലുകു താക്കുവ മക്കുട്ടുയുയി ഇക്കാക്കിവിമ്മു അയുടുസിമണിങ്ങ ഓക്ലൻഡ് കാലിഫോർണിയ മെറ അങ്ങിക്കത്തിക്കാടോക്കു അഖിലീനിയർത്തുചി 17 ബില്യൻ ഗുയുനി അമ്മരു ഇലശിനിയമ്മത്തകു സുഖുസിന്നു ഫേസ്ബുക്ക് താരസുപ്പറ്റുനി അമ്മ ഇൻസ്റ്റഗ്രാം ശപുണ്യർത്തോഹത്തർന്നി അമ്മത്ത് അമ്മരു താക്കുവ 47 ഗുയുയി അവിത്തുസിമയുനി അമേരിക്കു അഖിലിർത്തോനേടപ്പുയി കാലിഫോർണിയ കോളറാഡോ കൺടക്കി ന്യൂജേഴ്സി ഇലകിയോറോപ്പുയി 29 ഗുയുനി അവിത്തുസിമയുനി ഇക്കാർത്തുയിമ്മു ജിലോസിമതിലുകി തേശുമണി 2023 ഗുയുമി കിശേനി തമന്ന അങ്ങിക്കത്തികിന്നിയുയു നൊക്കാർത്തിത്തിവു നാരന്നിയുറാത്തുമി നിറയുകിയോറോറോപ്പു താൻ അങ്ങിയു